0: യൂത്തേക്കട്ട് പ്ലസ് പോയിന്റ് ചെക്കാക് RDB യൂത്ത് പ്ലസ് വിശേഷ പ്രതിലാബ് റസാക് സമഗിങ് യൂത്തേക്കട്ട് മെസ്സേറ്റ്വന ബാങ്കിംഗ് പാർട്ണർ RDB യൂത്ത് പ്ലസ് കിനുമാ ഉപവിനുവെന്മാ
1: മമനന്ദേ മാറും റിലാക്സ്
2: രാജ്യ സേവക ഒബട്ട് ബജാജ് ത്രീരോദരഥ സഹ മോട്ടർ സൈക്കിൾ സന്ദഹ സുവിശേഷി വരപ്രസാദ് സഹ ദീമന DPMC രാജ്യ പ്രണാമ അമതന്ന ബിന്ദുവായി ഇക്കായി ഇക്കായി ഹതറായി ഹത്സിയായി ഹയസിയായ
3: പാസലാക് അസലിൻ ഗമൻ കരണ അവസ്ഥാവക്ക് റിയ നിയാമക ശിഷ്യൻഗെ ഹസ്ത സഞ്ജാവനട്ട് അവനത് വന്ന്
4: സുപ്രകമനാക് പരിസ്ഥിതി

0: രവീന്ദ്ര അസ്വസ്ഥമായി ഗീതയെ ഗായന അക്കലെ അവിടെ മെസ്സേജ് കറുപ്പ് കീപിലേക്ക് നപ്പിക്കാൻ മുക്കുമുണ്ടും
1: ദഹരുവാങ്കോ ഫെത്തരവില്ല നാച്ചുറ ഊന കെനക്ക് ഇന്നോ ഏറ്റി ലസ്സന സിന്ധുവാക് ദെന്ന കീലത്തിന അനേ അക്കി അപി അത് ഗമനക് യാന്ന നാതുവ മേ കഹനവ കീലത്തിന ബലന്നുക് ഈ ആദരേ നദേശ ഓയാവ ഏകതു കരഗന്ന ഹരിമാദരേ ലസ്സന സിന്ധുവാക് ദെന്ന പൊലന്നുറോ ഫെത്തര യാന്ന ഹിതുനോ പൊലന്നുറോ മെവല വേ വട കേർന്ന തനക ഓ നമ കിയാൻ വിതിയക് നെ എതന സദ്ദരമലക്ക ദഹഗന ഇന്നോ കീലത്തിനോ സിന്ധുവാക് ദെന്ന പുലുവാന് കീല ഹാലത് തീനു ഇതിന് അതരീന ഹമോമത് ഏകതു കരഗന അപി ലസ്സന സിന്ധുവാക് സുബ ദവസക് ലഖന ദഹരുവാങ്കുവ ലസ്സനയി കീല തീന ബോമി സ്തുതി സുപിരി മാവത് ലസ്സന ഗീതയക്കട എക്കതു കരഗന്ന സുമിത്തമൈ സൗദിന്ദല അപിട മെസ്സേജ് എക്കക് ദാല തീനെ ഒയ വിദ്യഹട മഹഗന ഇന്ന ദവാലേക്ക് വെനക സുബ ദവസക് വേവാ കീല തീനു അപിത് ഗീതയക്കട എക്കതു കരഗന്ന മാതലേ കുമാരിയ രബുതുകൊല്ല തമൈ മെസ്സേജ് എക്ക ദാല തീയന്നെ സിന്ധു അഹന്ന ഇന്നുവ നായിനി ഗൗമിനി സുഭാഷിനി എവഗിമ ദമ്മിക മെ ഹമോമ എക്കതു കരഗന്ന കീല തീനുവ ദസുൻ വേളാവ തീനുവ അപിട

My love for you. മകെ ആദരീതിങ് ഓലട തമ എന്ന കാടവത് ദെന്ന അവസത്ത് ദൈ വിനാടി ഹത്തലേസ് പഹായി വെലാം ക്യൂവ വെതിഹട്ടമ പൊറന്തു വെച്ച വെതിഹട്ടമ ടെക്സ്റ്റ് മെസ്സേജസ് പെത്തക ആവ യാലുവന്നെ ബലമത് മെസ്സേജസ് ടിക മധുമാലി അനിവാര്യം ഇതിരടി ആയുതുയി കേല ധനഞ്ജനി പുഷ്പമാല കേല തീരണോ ബാലന്നൊക്കെ ഹിട്ട് മുക്കുത വെണ്ണി കേല കേല വൻ കേ സഞ്ജീവ് ഓകെ മെസ്സേജ് മറ്റും മീ ചാമി ചാമി കേക്ക് മുമ്പല്ലോ കൗതു കിയത നമുക്കണ്ട ഭരവണാണ് ഷെറീൻ ഹർഷന് മാതലിംഗ് അനവേഗത്തു കിടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഉണ്ടായി ദക്ഷയുടെ ചാൻസ് അലുത് കിനെക്ട് ദങ്ങന്ന ബൈദ്യ കേല അഹലത്തേനു ദീപ തമൈ മകി മെസ്സേജ് അഹലത്തേനെ കഥാവ് ഓണമതേക്കട്ട് വരാവാക്തേനോ അപ്പൊ മേയാന വിദ്യട്ടോ അട്ട നിക്കം പൊടിച്ചേനോ അപ്പിട്ട് ദേവനാദിയുടെ യാണ് ചാൻസ് കത്തിയായിക്ക അന്ന് ഇത്തരത്തി പാട്ട് പറക്കുവേ നത്തുവ ഇല്ലും കിടന്ന പോലുവ കടിത് ഡങ്ങിത്തെയും ബലാങ് ഇന്ന് മുഖത്ത് വെണ്ണിക്കല്ല ഇസ്സലാട് പഴക്കുണാന് ഒക്കെ തമ്മായി ക്യൂവേ കീ സര ക്യൂവാണ് അവനാണ് ഡങ്ങത് വരെ ഡങ്ങിത്തെയും അടുത്ത സിന്ധുക്കിനെ വാഹനം ഇന്ന് പക്ഷെ ഏകൊള്ളാങ്കി ആട്ട് ഇങ്ങനെ ഗണ്ണ ദേവൽ ഗൊഡാക്തിയാണ് അപ്പൊ വിനിഷ മണ്ട ഹലിമ സാധാരണ വിനിഷ്യാക്ക് ലാബാദനോ കണിസ വളരെ തഹങ്ങിനായിട്ട് ഏകീത്ത അഹങ്ങിന്തല ഐക്കൊരു ലാബാദന വിനിഷ്യത്തേക്ക് ഒല്ലാങ്കി ഹക്കിയാവ ഗലപ്പ ഗണ്ണ പോലുവാ മമത് സിന്ധു അക്കിനെ കൂടെ മിന്നെ മിമ്മി മീ ദേവാട്ടിക്ക് ഹദാ ഗണ്ണോ നിന്നെ ഏതൊക്കെയാണ് ഹഗീമ വിശ്വാസിയായിട്ട് അതികര ഗണ്ണ പോലുവാ ഏക്കായി വട്ടേന്നെ ഗംപഹ ആയുർവേദ ബെഹത് ലൊടിയെ അക്കവ സത്തിട്ട് മഹകിനിന്നുവാക്കിയല്ലത്തേന്ന് കസുൻ കുലത്തുങ്ക മഹേഷ് യാക്കരിയും അലവെക്കത്തു കിടക്കുന്നു എൽ പി ഹത്തറ ഹത്തഹയ അലവ ആദരം മതാക്കണമാൻ തനുവീത്തി മെസ്സേജ് ക്യൂവേ സിരുവവിടെ പത്രമായി അന്നായി ഹതാന്ന് കെ ഡി എസ് സമർസിംഗ് യാലോക്കുമല വൈക്കത്തു കിടക്കുന്നു ഹര് ഇട്ട പേരക്ക് ലഗസ്കട പത്രക്ക് ഹാമ ഉപേക്ഷ ഇന്നവ അക്കി മഠ ഹമു വീവിൻ വി സിന്ധു തന്നെ പോലും കേൾക്കാൻ ബാലമു ഏക്കിനാൻ തന്നെ ചിരമയ്യ ചമത്തയ്യ ലസന്തയ്യ അസംഗ അയ്യ അമരമല്ലിവ തെക്കുറകുന്ന ആകാശ് മല്ലി താങ്ക് യു അവതാമ താങ്കിന്നോക്കേലത്തേനസ്തുതി ഹായ് ചാമിയാക്കി മങ്ങായോ അപ്പൊ സിന്ധുവാക്കോന്നേ കേലത്തേനവാ ഇട്ട പസ്സേ അക്കെ മാവാമത്ത കൊണ്ണാത്ത കേലഹാലത്തേനെ ഗാത്മി മാതി വലിയും ഓ എത്ര മങ്ങോ അമൃതക കലാ കേലാഹിത്വന വേറെ അമൃതക കലേനേ തുണൈ വിനാടി അതിരി സാട്ടായി വെള്ളാവട്ട മങ് ഹിലുവ തെവെല്ലാവ അന്നത്തിവേ ഇതൊക്കെ നേ നീ മെസ്സേജ് പാസ്സേ

0: അവസഹത്തിന് വിനയുടെ വിസയൊക്കെ വിലവ് പോളിമേനേത് പോളിമേനേത് ഇന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ തീയാൻ തവിനാട് നവയായി അപ്പൊ സേവക്കോട്ടേക്ക് ദാം പോളിമേ ഇന്നെ ഹരയോ പോളിമ ഇന്ന ഗമൻ അപ്പൊ ഗൃഹണിയോട്ടേക്ക് മുഖം തന്നത് മേവിലാ കൽപ്പന കറാണ് അത് ഹരി മഹാൻസി മനോഹരി കമുദ് നൂഡിൽസ് ഇന്ത്യാപ്പടിക്ക് അക്കാന്ന് തിബനെ എന്തുകൊണ്ട് ഇന്ത്യാപ്പത്തേക്ക് കിരിമാലു ജാതികാഹാരെ ഇന്ത്യാപ്പായി കിരിമാലുകയാണെ ഇതിന്റെ മേ ഇന്ത്യാപ്പടിക്ക കഥാഗണ്ണവനാണ് ഗീമതമായി നൂഡിൽസ് ഒക്കെ ഗണ്ണവനാണ് ഹൊതപനാമയതമായി വിജയക്കീലക്കെയാണ് ഹമദാമത്വാക്കി വാകെ ക്യാമ വേല റസവത്കര ഗണ്ണ വിജയ നിഷ്പാദനക്ക് തുക്കരകാനക്കിലാപ്പിയാടമേ വിലായ മതക്കരണവ ഇതിന് ചാറു സാമാന്യം കിതറി കണവിലാവട്ട് റേട്ട കണക്കൂട്ട് മുണത് കാണെ എക്കാക്കിയല്ല ഞാൻ
1: റേട്ട കിയലനെ ഹേ ദവാൾട്ട കിയലനെ ഹേ ഉദേടി കിയലനെ ഹേ തുങ്ങയിലും ബത്തോനെ കട്ടിയതമ അപ്പേ കിത്രീ ഫെനുമേം ഫെനാനെ
0: മണ്ട മുഗു പേന്നെ മഗേ മംഗ്മേ അസ്പേന്ന തിഹിന്ദ മം പൊണ്ടക് മേ ഹിതാനെ ദഗില അസ്പലവ ഗണ്ട കിയല ഹിതുവേ
1: ഹേ മം ഹിതു ഓയാ ഇട വട ഹോദ ഉത്തരയ ദേയി കിയല ഏക തമ യോമ ഇന്നി കിയ
0: ദെന്ന ബേ മേ വേല മം കിയുന മം അദ ബോഹോമ
1: ടെംപറ്റ് ഇന്നി കിയല ഓക്കേ ഓക്കേ റൈറ്റ് റൈറ്റ്
0: ഏക ഹിന്ദ മേ മുഗുത് കിയന്നെ മഗേ അസ്പേന്ന ഗണ്ട മം യന്ന
1: ഹരി ഹരി ഹരി ഹരി
0: മേ വിജയ നിഷ്പാദന പിലിബന്ധം അപ്പി മതക്കരേ വിനോദീമ ക്യാമറ്റിക്ക് റസകരകാൻ വിജയ നിഷ്പാദനക്ക് തുക്കരകാൻ കിലക്കിയും ഇവകിമതമേ ദങ്ങാർ കിരിമാലു ഗദർബസ് കിരിമാലു കറിയൊക്കെ അതന്നെ കറി പൗഡയൊക്കെ വിജയ നിഷ്പാദന വലിന്മ മിലതീ ഗനിമേ ഹക്കിയാവ തീനുവ ഇവകിമതമായി കാലിമിരിസ് മിരിസ് മേ ഹെമദീമ ഹൊയാട്ട വിജയ നാമയാട്ട ദേ വിലന്ത പൊലട്ട് ഗിയോത് മിലതീ ഗനിമേ ഹക്കിയാവ തീനുവ ഇതിൻ അപ്പൊ ഇവിടെ മതക്കരന്നെ അപ്പേ മറാഠി അപ്പേ നിഷ്പാദന ബയനത്തോ മിലതീ ഗന്ന വിജയ നിഷ്പാദന കിലോ ആട്ടമേ വിലായ മതക്കരണവ
1: അപ്പൊ റസ്സേ നടേ സമരപ്പെത്തുന്ന വിജയ നിഷ്പാദനം ആറ്റപ്പൊ ലാംഘപത്തിനോ ലാഘമ വലൻസലിംഗ് സുപ്രി വലൻസലിംഗ് മിലതീകാന്ന് എം മിലതീകാന്ന് കൊട്ടുക മത്തക്ക് തീയാകാന്ന് അണുക്കര നിഷ്പാദനത്തിനോ വിലന്ത പോലെ ഹമതനും ഏതേ വാൽവേൽട്ട് അഹുവേനെത്തുവ ഹരിമ നിഷ്പാദനോ ആ തോറകന്നോനെ എനിസാ വിജയ ലാഞ്ചനെ തീനവധിക്കല വലലമോ വിജയ നിഷ്പാദന തോറകന്നോ
0: പ്രമുഖത്തമ സഹായിക്കുമ്പോ രാജ്യ ബാങ്കോ വിധിയുടെ സ്ഥാപനത്തൻ പത്തോട്ട് ഇഹലമ പൊളിയല ബാധിനെക്കുള്ള കട്ടയത്തു കേരള തീയണമാവകുമതമായി മാസത്തൂണ് മാസഹായ ഔറുദ്ധ വിധിയുടെ ഒപ്പിട്ട് കെട്ടിക്കാലീന മേന്മ ദിഗുകാലീന ആയോജനയാൻ കറന്ന് RDB ബാങ്കോ സ്ഥാപനത്തൻ പത്ത് യോജന തീയണ വൈവിധരക്നമി രാജ്യ ബാങ്കോക്ക് ആരക്ഷാവ് തുലി നൊബേ മുതലിട്ട് ഉപരിമ ആരക്ഷാവാത് ലഭിന ബവ് അപ്പൊ മേ വിലായ മതക്കുന്നവ ഇവകുമതമായി ദിവിനപുര ശാഖ ദേശീയ
1: സുരക്ഷിത മുതലറ്റ ഉപരിമ രക്കവരണ
0: മേ കാലിക്കാണ് സാമാന്യം അസ്വനു നിലല സറുങ്കല്ല അറിവേലിട്ട് ബഹലട്ട് അഗ്ഗാൽ സറുങ്കല്ല പൊടിക്കാലം മതക്കുണാ ഒക്കോടും കാലം മതക്കറാൻ മേ മെക്കിയ മട കിയാണ് ബലാണ് മേ സറുങ്കലെ കവല തീനോ യവല തീന
1: പൊടിക്കാലേ
0: തവത്തെ എത്തനിങ്ങാട്ട് കഥാകരാണി മേ ഇതിന് കുമ്പുറു നിലനക്കാലിട്ട് അപ്പൊ ഗോപിമഹത്വരുണ്ടല്ലോ കൂ
1: പ്രാശ്നയാക്തിയാകാരസ്വന്ന
0: വിലന്ത് പുലട്ട നിക്കുത്കരാണ് ബേ വിവിധ കേട്ടലു പെരണകിന്ന പുലുവാ സമഹർ വേലാവട്ട അപ്പൊ വിശേഷന്മ അപ്പേരാട്ടിയ പ്രധാന ഭോഗ്യക്തമായി ഹാൽ വി കിലക്കിയാലേ ഇതിൻ വീട്ടിക്ക് നിലാഗത്ര സെനിസിയാകാര വിലന്ത് പുലട്ട നിക്കുത്കരാൻ ഹക്കിയാവല പിന്നെ ബഹു വിലാവട്ട് കെടുന്നു സഹാൽത്തി എന്ന പുലുവാൻ ഏവകിമതമായി മേ സഹാൽവല് കലുവേട്ട് ഗാൽ കെടത്തി എന്ന പുലുവാൻ ഓവാക്കി ദൈവൽ തീ എന്ന പുലുവാൻ ഏവകിമതമായി സമഹാറുലാവട്ട് സമഹാറുണ്ടായിരുന്നു അയ്യോ മീ ഹാലിലേക്ക് കൊച്ചറ് പൊളിഷ് കറത് വെടങ്ങനെ പൊളിഷ് പിന്നെ ആവശ്യക്കാരുടെ യാത്രസൂത്രം ഇലക്കെടുത്ത് മിലതീകാരന് പുലുവാൻ නොඹර 31 කැලේන පාර මහරගම. මේකෙන් ලිපිණයට ගියොත් එහෙම ඔයාට මේ යන්ත්‍ර පිළිබඳව වැඩිදුර විස්තර ලබා ගන්න දුරකථන අංකයකුත් අපි මතක් කරන්නම්. ඔය සහල් පොලිෂ් කිරීම මේ වගේම පැක් කිරීම බැසරුම් කිරීම මේ හැම දෙයකටම එයාලා ගාව මැෂින් තියෙනවා. ඔයාට බය වෙන දෙයක් නැහැ. ඔයාගේ අස්වැන්න නිසියාකාර වෙළඳපොළට නිකුත් කරන්න ඔන්න ඔයාට හැකියාව තියෙනවා.
1: ඉතින් මාක්ස්මන් හෝල්ඩින්ග් සම්බන්ධ කරගන්න කෙනෙක් මතක් කරනවා අලවීන් පසුත් ඔබට හොඳ සේවාවක් ලබා දෙන මාක්ස්මන් හෝල්ඩින්ග්ස් ඉතින් අද පුළුවන්කම තියෙන ඔයාගේ ව්‍යාපාරයට අවශ්‍ය කරන යන්ත්‍ර ටික අවශ්‍ය මාදලියෙන් අවශ්‍ය ධාරිතාවෙන් මිලදී ගන්න. මෙන්න නම් එක කතා කරලා වැඩි විස්තර දැනගන්න 01977979 කෝල් එකක් දෙන්න.
0: තාම වරක්ුණේ. ඉක්මනටම කෝල් එකක් දීලා වැඩිදුර විස්තර මත ලබා ගන්න කියලා ඔයාලට මේ වෙලාව මතක් කරනවා. 4:26 වෙලාව.

0: കുലരത്താരെ മനുഷ്യൻകെ കീ പദചരോഹന വീരസിംഹ സംഗതവത് കലെ വിശാരദ ദീപിക പ്രദർശിനി പേരേസ തമ്മായി ഗീത ഗായന കരാന്നെ സാമാന്യ വശയൻ ഗത്തഹാമ പൊതു സമാജേ ഓനയാമ ഗഹനിയക്കുക ഹിതാതുലേ തീയന ദുഃഖന വില്ലക് വെന്ന പോലെ മുഖത്ത് ഓനയാമ ഗഹനിയക് ബലാപുരത്തു എന്നേ തമൻഗേ തീയന മേ സിയലൂമ ആശാവൻ സിയലൂമ സിഹിനയാൻ എക്കമ എക്ക തനക്കതീ സഭാവക് ബോട്ട് പത് കറകാണ് ഇക്കമ പുത്കലേക്ക് വട്ടാ കേന്ദ്ര കറകാണ് ഏ സിയലൂമ പ്രാർത്ഥന ബിന്ദലകിയാട്ട പസ്സേ ഇകനെ ഇക്ക പുത്കലേക്ക് സമുഗനീമ സഥാൻ കരാട്ട പസ്സേ നൊദന്നാമ ഉണ്ണാ സമാർട്ട ദൺവലാവുന്ന വൈത്രിങ് ഹട്ട യാട്ട ലോകയാ നതിവെന്ന പൊലുവ ഏ കഥാവതമായി മേ കിയാന്നെ കലിംഗീതേതി അപിട അഹുണാ മെന്ന മെഹമ ദയാക് നാദല്ലേൻ പാട്ട തബു ഒബെദ തൊലേ അവിഹിംസക സിത രന്ദുണൈ സിനാ പൊതേ ദീപിക ഫ്രദാശരി കിയനവാ സിനാ പൊതക് വി ഒബഗേ ദാസേ നിതന്വ ഇന്നട പെരും പിരോമട കതുലല്ലക് വി ഒബഗേ ദാസിൻ ഗിലിഹി അന്നട ഉറുമകലേ
1: അര അവിഹിംസക സിനാ പൊത തമൈ ഒബഗേ ദാസേ നിതൻ കരന്നട ബലാപുരത്തുനെ പിരിമ്യാ മുലിംമ വെമ്പതാ മുലിംമ തരുണയാൻ മുലിംമ ഏവ അവിഹിംസക വിദ്യട്ട് ദക്കല പസ്സകാലെ തിതനോ എച്ചരമ അവിഹിംസകായവ ജീവിതേ തിയാഗണ്ട ബാഗില അതഹരല യാനോ ഹബൈ ഏവിനുൻ ഗൊഡനഗാഗണ്ട ബലാപുരത്തു കന്ദത് എക്ക ഏകട എകംഗതാവയ പലകരത് ദിമാര ബലാപുരത്തു കന്ദത് അറ്റാച്ച് വലാ എന്നേ ഏകത് എക്കം എകതു വലാ എന്നേ ഏ സിഹിന ലോകം എകതു വെനോ എത്തകൊട്ട അയട ഹിതാഗണ്ട ബെരുനോ ദെമ്മട മെഹമ വെന്നിയൈ കില ദ ഒബ ക്യുവനേരെ മുലിംമ മണിക മതക്കരേ എക്കമ തനകിങ് ഹമ്പദേമ ലബ ഒയ ഏ സിതുവില്ല പെമ്മതുൻ പെമ്മതി തേരും ഗത്തി നത്തി ഉണാട്ട് പാരിഭോഗിക സമാധി തേരും ഗതം തിന ഇന്ന് ഇക്ക വഹലക്കാട്ടി ഹെമദേമ മിലിട്ട ഗണ്ണ അപ്പി ലാത്തി വേന്നി അപ്പിട്ട് ഏക്കമ തനക്കിങ് ഗണ്ണികത്തമ അപ്പി ഉത്സാഹക്കറാണ് വേണ തങ്ങളുടെ അണ്ണ കെമത്തിന് എനിസാ മേ പാക്കേജ് എക്കാക്ക അപ്പി ഇല്ലാണ്ണ് ഹെമതിസ്സം അപ്പേ ജീവിത ഏത്തുലെ ഏ ഇന്ന് തമായി അപ്പി അറ കൗറടെ തോര ഗത്തര പസ്സേ എക്കത്ത് എക്കൽ അണിത് ഒക്കോ എക്കത്തു വേന്നെ ഏ ബലാപുരത്തു കാന്ത ഗുണനകിന്നെ ഏക്കാ ഓഹോ അയാത്ത് എക്ക തമ്മ ഹീന ദക്കിന്നെ ഈലങ്ങട വിവാഹയ സിദ്ധ വെന്നെ ഈലങ്ങട പതിഞ്ചി വെന്നെ ദാരുവോ കീതനാത് ദാരു ഒയ ഒക്കോമ മേ സമ്പൂർണ്ണ ജീവിതത്തെ നടത്തു കരണ സിതുവിലെ തേ സിതുവിലെ ബിന്ദുണ്ണാട്ട പാസ്സേ തമ്മായി മേ പ്രശ്നം അഹണ്ട വെന്നെ ഒക്കെ കളിനുത് മേ മെദ്യക് കുണുത് കിന പ്രശ്നം മതക തിമ്മണം അര പലാപുരത്തു കാന്ത ഗൊഡ നൊഗാങ്ങൻ നെതി വീണ്ടതി
0: പൈസം വെന്ന തിമ്മണ
1: തിമ്മണ നമുത് മേ പാസ്സേ തമ്മായി മേ പ്രശ്നം ഒക്കെ അഹണ്ടെ പ്രശ്നം ഗൊഡക് അഹണോ സെവനല്ലക്സേ ഒബ ദിവി ഗമനെ അത്തല വണ്ണട പെത്തും പെത്തും അത് മേ അത്തലക് വെനവ കേനക മണിക ലേസി വെടാ നെമേ ഏകനെ അത്തലക് കിയാന്നേ ഉദവ്വക് കേനേക്കനെ തെൻ എത്തക്കൊട്ട ഈ ഉദവ് തമ്മായി ഗഹനിയ ഹെമതിസ്സം പിരിമിയാകെ പ്രാർത്ഥന കറാന്നെ പിരിമിയക് അത്തലക് വെനവാ കില പൊറുന്തു ദീല അവില്ല അത്തഹരല ഗിയോ അയക്ക് ജീവിതേ കട അമ്മട്ടിനോ മുക്കത് അയ ഹിത ഹദാഗന ഈ അത്തല അല്ലഗന തീയേ ഈട്ട് പിസി തവ അത്തലക് ഹൊയാന്നേ ലേസിനെ തിന് ദാൻ മുഖത ഉണേ ഒഹു കല്ല തീന് മിരിങ്ങുവ ദക്വാ നെത്തിയുക റവട്ടാ വൽമത് കരദാ സെങ്ങവ ഗിയേ തെൻ ഏക്കട ഹേതുവ തമ്മ അര അത്തലക് നേനെ ദാൻ വൽമത് വെന്നുവായി കിന്ന ദാൻ മ മുഖത്ത കറാന്നെ തനിയെ മേ ഗമന യാനുവത് തവ അത്തലക് ഹൊയാ ഗണ്ണവത് ഏ അത്തലത് മേ വിദിയട ബിന്ദര ദാമ്മത് മ മുഖത്ത കറാന്നെ എത്തകൊട തവ അത്തലക് ഹൊയാൻ യാണ്ടേനുവത് എഹമ നത്തെ ജീവിത കാലമ തനി വെന്നുവ കിന ഗട്ടലു ഗൊഡക് എന്നെ ഇക്കായി മേ പ്രേമയക് കിനെഗ്ഗന അപ്പട മെച്ചിത കഥാ കറാന്ന വേ നത്ത മേ മോണുവ കഥാ കറാന്നദ കില ഹിതരവനി ഇനി മേ മേക്ക് അപ്പിന് ഒപ്പിന് പ്രതി ഗുഡാ മേ അതുല തീയനോ സബ്ദതാവ ബിന്ദ വെട്ടിയും അതുല ദെൻ അനിത്താവന കാരണത മൽക്കെക്കുളക്സേ ഒബ ഹദോയിന് മുക്കത് സമാജെ വിസിമ്മ തമായി മേ മൽക്കെക്കുളു വെണ വിധിയെ കെക്കുളു ബവട പത് കരവാണ് ഹബൈ ഈട കലിങ് ഏവ ഹാമ എക്കാക്മ മൽക്കെക്കുളു വകേ പിപ്പിച്ച കെക്കുളു ഇതിന് മേ മല മേ പൂഞ്ചി കെക്കുള മലക് കരല ഏ മലട പഹര ദീല ഏ മലയെ കടുതലു വസാഗന പിപ്പെണ്ണ ഹദന കൊട്ട പഹര ദെന്നന കൊട്ട ഹിതാന്ന് അയ ഹോയാന്ന് ജീവത്ത് എന്ന അത്തല പവത്തിന്ന ഓണ ഹിന്ദ ഹിനാവാക് കാഗെഹരി സെവനല്ലക് വെള തമങ്ക ജീവിതേ പവത്താകണ്ട ഉത്സാഹ.